ഭൂമിയിലെ ഒന്ന് പാക്കയില്ലേ കാൽ ഭൂമിയിലെ എല്ലാം പറക്കുതടി നീ വിളി വഴിയ ഉള്ളം നുഴൈന്ന പിന്ന.